0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഒഴിവാക്കണം അച്ചേറയിലെ പൗരന്മാരോട് പാപ്പ. ഇറ്റലിയിലെ അച്ചേറ പ്രവിശ്യയിലുള്ള ജനതയോടൊപ്പം ആയിരിക്കുവാൻ അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെയ് മാസം 23-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനവേളയിൽ പ്രവിശ്യയിലെ മേയർമാരും വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചയും നടത്തിയ സന്ദേശം ആരംഭിച്ചത്. ഒരു അനീതിക്കും മായ്ക്കുവാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് അച്ചേറയെന്നത് എടുത്തു പറഞ്ഞ പാപ്പ, ഒരു സൗന്ദര്യം എത്രത്തോളം ദുർബലമാണോ അത്രത്തോളം ശ്രദ്ധയും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് ജീവിതത്തിൽ നാം മനസ്സിലാക്കണമെന്നും കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ഭീഷണികൾ ഉയരുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള ജീവിത പദ്ധതികളിൽ സഹകരിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. തിന്മയെ ചെറുത്തുനിൽക്കുവാനും ഒരു സിനഡൽ സഭയായി ഒരുമിച്ചു നടക്കുവാനും സമൂഹത്തിൽ പ്രവാചക ധീരത ഉൾക്കൊള്ളുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഭൂമി, ജലം, വായു, സഹവർത്തിത്വം എന്നിവയെ മലിനമാക്കുന്ന പ്രലോഭനങ്ങളെ തള്ളിക്കളയണമെന്നും സൃഷ്ടിയുടെ പരിപാലനത്തിന് ജാഗ്രത പുലർത്തുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യഹൃദയത്തോട് അടുത്തിരിക്കുക എന്നാൽ അത് സൃഷ്ടിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നാണ് അർത്ഥമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിനാൽ ഏവരെയും ഉൾക്കൊള്ളുന്ന പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഇല്ലാത്ത കൂടുതൽ ഏകീകൃതമായ ഒരു സമൂഹമാണ് ഏവരും ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. സഭ എന്ന നിലയിൽ ജീവന്റെ വചനത്തിന്റെ വക്താക്കളാകണം പാപ്പ. മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ഇറ്റലിയിലെ അച്ചേറ എന്ന സ്ഥലത്തേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ അജപാലന സന്ദർശനവേളയിൽ സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, പരിസ്ഥിതി മലിനീകരണത്തിന് ഇരകളായവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. സ്വാഭാവികവും സാമൂഹികവുമായ ചുറ്റുപാടിനെ വിഷലിപ്തമാക്കിയ ഇരുണ്ട താൽപ്പര്യങ്ങളുടെ അതിപ്രസരവും പൊതുനന്മയോടുള്ള നിസ്സംഗതയും കാരണം സൃഷ്ടിയുടെയും ദരിദ്രരുടെയും നിലവിളി എന്നത്തേക്കാളും അധികരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഈ നിലവിളി മാനസാന്തരം ആവശ്യപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അച്ചേറ എന്നും എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥയോട് രണ്ടു തരത്തിൽ പ്രതികരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ അതിൽ ഒന്ന് ഉത്തരവാദിത്വത്തിന്റെയും രണ്ട് നിസ്സംഗതയുടേതുമാണെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ തകർച്ചയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാലം ആവശ്യമാണെന്നും അതിനാൽ വിശ്വസിച്ച് മുൻപോട്ടു പോകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സമാധാനത്തിന്റെ ഒരു സൈന്യം എഴുന്നേറ്റു നിന്ന് ഈ ദേശത്തിന്റെയും അതിന്റെ സമൂഹങ്ങളുടെയും മുറിവുകൾ സുഖപ്പെടുത്തുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് അച്ചേറ പ്രദേശത്തെ ആളുകളെ സഹായിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. നീരസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നീതി പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെയാളായി മാറുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. 2026 ജൂലൈ മാസം 20 മുതൽ 26 വരെ ജക്കാർത്തയിൽ നടക്കുന്ന 12-ാമത് ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പൂർണ്ണ സമ്മേളനത്തിന് ലിയോ 14-ാമൻ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ നിയമിച്ചു. മെയ് മാസം 23-ാം തീയതിയാണ് ഈ അറിയിപ്പ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. സഭയിൽ പുതിയതായി വാഴ്ത്തപ്പെട്ടവരും ധന്യരും. പരിശുദ്ധപിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അംഗീകാരത്തോടെ വിശുദ്ധരുടെ നാമകരണ കർമ്മങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി ലെബനീസ് മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയക്കിനെയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ 80 രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. മെയ് മാസം 22-ാം തീയതിയാണ് പാപ്പ ഈ അഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകിയത്. ഇതുകൂടാതെ സഭയിൽ 4 പേരെ ധന്യൻ പദവിയിലേക്കും ഉയർത്തി. 1930-കളിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തോടൊപ്പമുണ്ടായ കത്തോലിക്ക വിരുദ്ധ പീഡനത്തിനിടെയാണ് 80 പേർ രക്തസാക്ഷിത്വം വരിച്ചത്. അവരിൽ 67 വൈദികരും 3 കർമ്മലീത്ത സന്യാസിമാരും 3 സെമിനാരി വിദ്യാർത്ഥികളും 7 അൽമായരും ഉൾപ്പെടുന്നു. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സലേഷ്യൻ വൈദികനായ ഫാദർ കോസ്റ്റാന്തീനോ വെന്ദ്രാം തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. 1924 ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രേഷിത പ്രവർത്തനത്തിനായി പോയി. ആദ്യം അസമിലും പിന്നീട് തമിഴ്നാട്ടിലും പ്രേഷിത സേവനമനുഷ്ഠിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമത്തിൽ ശ്ലീഹാകാലം ഒന്നാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. പന്തക്കുസ്താ തിരുനാൾ ഈ ദിവസം സഭയിൽ ആഘോഷിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം

ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പുകാലത്തിൽ നിന്നും പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആരാധനക്രമ വർഷത്തിലെ പ്രധാനവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ തിരുനാളുകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയത്. ആത്മപരിത്യാഗത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാർഗമായ നോമ്പുകാലത്തിലൂടെ കടന്ന് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് നവമായ ഒരു ചൈതന്യത്തിലേക്ക്, അതായത് പാപത്തിന്റെ പഴയ മനുഷ്യനിൽ മൃതരായി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി പുനരുത്ഥാനം ചെയ്യപ്പെട്ട നാം തുടർന്നുള്ള 50 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരവിനായി ദാഹത്തോടെ കാത്തിരിക്കുകയായിരുന്നുവല്ലോ. ഇതാ ആ ദിവസം സമാഗതമായി. യേശുവിന്റെ ഉത്ഥാനത്തിരുനാളിനു ശേഷം 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തിരുനാൾ നാം ആഘോഷിക്കുന്നത്. പന്തക്കുസ്ത എന്ന പേരു തന്നെ അക്ഷരാർത്ഥത്തിൽ 50 ദിവസം എന്നാണെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. ഇസ്രായേൽ ജനതയുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ തിരുനാൾ വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത്. ഈ ചൈതന്യം തന്നെയാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമവും പന്തക്കുസ്ത തിരുനാളോടെ ആരംഭിക്കുന്ന ശ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നത്. എന്നാൽ ഈ പന്തക്കുസ്തയും വിളവെടുപ്പും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുകയും കാലഹരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമല്ല, മറിച്ച് അത് ഇന്നും അനുസ്യൂതം സഭയിലൂടെ തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വർത്തമാനകാലത്തിലും ഈ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് വളരുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നവമായ ഒരു സൃഷ്ടിയായി ആത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഈ തിരുനാളും ഈ കാലവും നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു നാം ധ്യാനിക്കുന്ന 4 വചനഭാഗങ്ങളും പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് മനുഷ്യജീവിതത്തിന് ജീവനും ശക്തിയും ദൗത്യവും നൽകുന്നത് എന്ന് വിവരിക്കുന്നു. ആദ്യ വായന: ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിൽ ജീവശ്വാസം നിശ്വസിക്കുന്നതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും സവിശേഷമായത് മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ്. കാരണം അത് കേവലമൊരു നിർമ്മിതിയായിരുന്നില്ല, മറിച്ച് തന്റെ ദൗത്യത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു. ഇവിടെ ഭൗതികമായതും നശ്വരവുമായ ഘടകങ്ങൾക്കുമപ്പുറം ദൈവീകമായ ഒരു ചൈതന്യം മനുഷ്യന് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നതുകൊണ്ട് ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിവേശിപ്പിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഇപ്രകാരമാണ് ഒരു അർത്ഥം കൈവരുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു എന്നാണ് വചനം പറയുന്നത്. ഈ നിശ്വാസം എന്ന പദം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ആത്മാവിന്റെ ഒരംശം മനുഷ്യനിലേക്ക് ചൊരിയുന്നതാണ് ഈ വചനഭാഗത്തിന്റെ പ്രധാന വശം. ഓരോ മനുഷ്യനും അമൂല്യനാകുന്നത് അവന്റെ ഉള്ളിൽ ദൈവീകമായ ഈ ശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ളതാണെങ്കിലും നമ്മുടെ ജീവൻ ദൈവത്തിൽ നിന്നും ഉള്ളതാണ്. അതിനാൽ ജീവന്റെ ഓരോ നിമിഷവും വിശുദ്ധമാണ്. ഗർഭപാത്രം മുതൽ മരണം വരെ ഓരോ ജീവനെയും ആദരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. കാരണം നാം പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരാണ്. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ മനുഷ്യജീവന്റെ അന്തസ്സിനെ തിരിച്ചറിയുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 2-ാമത്തെ വായനയിൽ ജോബ് തന്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന സത്യവും സൃഷ്ടികർമ്മത്തിൽ നിവേശിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ തുടർച്ചയായ സൃഷ്ടികർമ്മത്തിന്റെ ഫലമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മിൽ ഇല്ലാതാകുന്ന നിമിഷം നാം ധരണിയിലെ ധൂളി മാത്രമാണെന്ന ജോബിന്റെ വാക്കുകൾ നമ്മെ വിനയമുള്ളവരാക്കണം. നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും സമ്പത്തുമൊന്നുമല്ല നമ്മെ നിലനിർത്തുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ നമ്മിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.
പഴയ നിയമത്തിൽ ജീവൻ നൽകിയ അതേ ആത്മാവ് പന്തക്കുസ്താ നാളിൽ സഭയെ ശക്തിപ്പെടുത്തുവാനായി എഴുന്നള്ളി വരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം ഭയചകിതരായി മുറിക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്നു. മൂന്നാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വിവരണം ഈ സംഭവത്തെ വിവരിക്കുന്നത് സഭയുടെ തുടക്കം എന്ന നിലയിലാണ്. ലോകത്തിന്റെ കണ്ണിൽ അജ്ഞരായ മീൻപിടുത്തക്കാർ ലോകത്തിന്റെ അതിരുകൾ വരെ സുവിശേഷമറിയിക്കുവാൻ ധൈര്യമുള്ളവരായി മാറ്റപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കുന്ന സ്ഥൈര്യലേപന കൂദാശ ഈ പന്തക്കുസ്തുയുടെ അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏഴു വരങ്ങളും 12 ഫലങ്ങളും കൂദാശയിലൂടെ നൽകുന്നു. ഭാഷകളുടെ വൈവിധ്യത്തിനിടയിലും സ്നേഹത്തിന്റെ ഏകഭാഷ സംസാരിക്കുവാൻ ആത്മാവ് സഭയെ പഠിപ്പിക്കുന്നു. പന്തക്കുസ്ത അപ്രകാരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഏവരെയും ഉൾക്കൊള്ളുവാൻ നമ്മേവരെയും ക്ഷണിക്കുന്നു. ഈ വായനകളുടെയെല്ലാം പൂർത്തീകരണമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാന്റെ വിവരണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നിശ്വസിച്ചപ്പോൾ മനുഷ്യന് ജൈവിക ജീവൻ ലഭിച്ചുവെങ്കിൽ ഭയചകിതരായി തങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു നൽകുന്നത് നവമായ ആത്മീയ ജീവനാണ്. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനങ്ങൾക്ക് ശേഷം പാപമോചനത്തിന്റെ കൂദാശ യേശു സ്ഥാപിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപത്തിലൂടെ മൃതമായ നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ജീവൻ വീണ്ടും പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും നാം ആത്മാവിനാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇന്ന് വെറുപ്പിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ചിന്തകൾ കുമിഞ്ഞുകൂടുന്ന കാലത്ത് ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് സമാധാനം നൽകുന്ന ക്രിസ്തുവിന്റെ ശ്വാസമായി മാറുവാൻ ഈ പന്തക്കുസ്ത തിരുനാൾ നമ്മേവരെയും സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മലയാള ക്രൈസ്തവ ഗാനശാഖയിലെ അനുഗ്രഹീത ഗായകനായ കെസ്റ്റർ ആലപിച്ച ഒരു പരമ്പരാഗത ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഒഴിവാക്കണം അച്ചേറയിലെ പൗരന്മാരോട് പാപ്പ. ഇറ്റലിയിലെ അച്ചേറ പ്രവിശ്യയിലുള്ള ജനതയോടൊപ്പം ആയിരിക്കുവാൻ അവസരം ലഭിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് മെയ് മാസം 23-ാം തീയതി ലിയോ 14-ാമൻ പാപ്പ തന്റെ സന്ദർശനവേളയിൽ പ്രവിശ്യയിലെ മേയർമാരും വിശ്വാസികളുമായുള്ള കൂടിക്കാഴ്ചയും നടത്തിയ സന്ദേശം ആരംഭിച്ചത്. ഒരു അനീതിക്കും മായ്ക്കുവാൻ കഴിയാത്ത ഒരു പ്രദേശമാണ് അച്ചേറയെന്നത് എടുത്തു പറഞ്ഞ പാപ്പ, ഒരു സൗന്ദര്യം എത്രത്തോളം ദുർബലമാണോ അത്രത്തോളം ശ്രദ്ധയും ഉത്തരവാദിത്വവും ആവശ്യമാണെന്ന് ജീവിതത്തിൽ നാം മനസ്സിലാക്കണമെന്നും കൂട്ടിച്ചേർത്തു. മരണത്തിന്റെ ഭീഷണികൾ ഉയരുമ്പോൾ ദൈവത്തിൽ നിന്നുമുള്ള ജീവിത പദ്ധതികളിൽ സഹകരിക്കണമെന്നും പാപ്പ ഓർമ്മപ്പെടുത്തി. തിന്മയെ ചെറുത്തുനിൽക്കുവാനും ഒരു സിനഡൽ സഭയായി ഒരുമിച്ചു നടക്കുവാനും സമൂഹത്തിൽ പ്രവാചക ധീരത ഉൾക്കൊള്ളുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. ഭൂമി, ജലം, വായു, സഹവർത്തിത്വം എന്നിവയെ മലിനമാക്കുന്ന പ്രലോഭനങ്ങളെ തള്ളിക്കളയണമെന്നും സൃഷ്ടിയുടെ പരിപാലനത്തിന് ജാഗ്രത പുലർത്തുവാനും പാപ്പ ഏവരെയും ആഹ്വാനം ചെയ്തു. മനുഷ്യഹൃദയത്തോട് അടുത്തിരിക്കുക എന്നാൽ അത് സൃഷ്ടിച്ച ദൈവത്തോട് കൂടുതൽ അടുക്കുക എന്നാണ് അർത്ഥമെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു. അതിനാൽ ഏവരെയും ഉൾക്കൊള്ളുന്ന പാർശ്വവൽക്കരണവും ധ്രുവീകരണവും ഇല്ലാത്ത കൂടുതൽ ഏകീകൃതമായ ഒരു സമൂഹമാണ് ഏവരും ആഗ്രഹിക്കുന്നതെന്നും പാപ്പ പറഞ്ഞു. സഭ എന്ന നിലയിൽ ജീവന്റെ വചനത്തിന്റെ വക്താക്കളാകണം പാപ്പ. മെയ് മാസം 23-ാം തീയതി ശനിയാഴ്ച ഇറ്റലിയിലെ അച്ചേറ എന്ന സ്ഥലത്തേക്ക് ലിയോ 14-ാമൻ പാപ്പ നടത്തിയ അജപാലന സന്ദർശനവേളയിൽ സ്വർഗാരോപിത മാതാവിന്റെ നാമത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ മെത്രാൻമാർ, വൈദികർ, സമർപ്പിതർ, പരിസ്ഥിതി മലിനീകരണത്തിന് ഇരകളായവരുടെ കുടുംബാംഗങ്ങൾ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും സന്ദേശം നൽകുകയും ചെയ്തു. സ്വാഭാവികവും സാമൂഹികവുമായ ചുറ്റുപാടിനെ വിഷലിപ്തമാക്കിയ ഇരുണ്ട താൽപ്പര്യങ്ങളുടെ അതിപ്രസരവും പൊതുനന്മയോടുള്ള നിസ്സംഗതയും കാരണം സൃഷ്ടിയുടെയും ദരിദ്രരുടെയും നിലവിളി എന്നത്തേക്കാളും അധികരിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞ പാപ്പ ഈ നിലവിളി മാനസാന്തരം ആവശ്യപ്പെടുന്നുവെന്നും കൂട്ടിച്ചേർത്തു. ഒരു കാലത്ത് വളരെ മനോഹരമായിരുന്ന ഒരു പ്രദേശമായിരുന്നു അച്ചേറ എന്നും എന്നാൽ ഇന്ന് അതിന്റെ അവസ്ഥയോട് രണ്ടു തരത്തിൽ പ്രതികരിക്കുവാൻ നമ്മെ ക്ഷണിക്കുന്നുവെന്നും പറഞ്ഞ പാപ്പ അതിൽ ഒന്ന് ഉത്തരവാദിത്വത്തിന്റെയും രണ്ട് നിസ്സംഗതയുടേതുമാണെന്നും കൂട്ടിച്ചേർത്തു. എന്നാൽ തകർച്ചയിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാലം ആവശ്യമാണെന്നും അതിനാൽ വിശ്വസിച്ച് മുൻപോട്ടു പോകുക എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. സമാധാനത്തിന്റെ ഒരു സൈന്യം എഴുന്നേറ്റു നിന്ന് ഈ ദേശത്തിന്റെയും അതിന്റെ സമൂഹങ്ങളുടെയും മുറിവുകൾ സുഖപ്പെടുത്തുന്നത് കാണുവാൻ പരിശുദ്ധാത്മാവ് അച്ചേറ പ്രദേശത്തെ ആളുകളെ സഹായിക്കട്ടെയെന്നും പാപ്പ ആശംസിച്ചു. നീരസങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നീതി പ്രാവർത്തികമാക്കുന്ന ആദ്യത്തെയാളായി മാറുവാൻ ഓരോരുത്തരും പരിശ്രമിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഏഷ്യൻ മെത്രാൻ സമിതി സമ്മേളനത്തിന് പാപ്പായുടെ പ്രതിനിധി. 2026 ജൂലൈ മാസം 20 മുതൽ 26 വരെ ജക്കാർത്തയിൽ നടക്കുന്ന 12-ാമത് ഏഷ്യൻ മെത്രാൻ സമിതിയുടെ പൂർണ്ണ സമ്മേളനത്തിന് ലിയോ 14-ാമൻ പാപ്പായുടെ പ്രത്യേക പ്രതിനിധിയായി കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ നിയമിച്ചു. മെയ് മാസം 23-ാം തീയതിയാണ് ഈ അറിയിപ്പ് വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചത്. സഭയിൽ പുതിയതായി വാഴ്ത്തപ്പെട്ടവരും ധന്യരും. പരിശുദ്ധ പിതാവ് ലിയോ 14-ാമൻ പാപ്പായുടെ അംഗീകാരത്തോടെ വിശുദ്ധരുടെ നാമകരണ കർമ്മങ്ങൾക്കായുള്ള ഡിക്കസ്റ്ററി ലെബനീസ് മാറോനൈറ്റ് പാത്രിയാർക്കീസ് ഏലിയാസ് ഹോയക്കിനെയും സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തിലെ 80 രക്തസാക്ഷികളെയും വാഴ്ത്തപ്പെട്ടവരായി പ്രഖ്യാപിച്ചു. മെയ് മാസം 22-ാം തീയതിയാണ് പാപ്പ ഈ അഭ്യർത്ഥനകൾക്ക് അംഗീകാരം നൽകിയത്. ഇതുകൂടാതെ സഭയിൽ 4 പേരെ ധന്യൻ പദവിയിലേക്കും ഉയർത്തി. 1930-കളിലെ സ്പാനിഷ് ആഭ്യന്തര യുദ്ധത്തോടൊപ്പമുണ്ടായ കത്തോലിക്ക വിരുദ്ധ പീഡനത്തിനിടെയാണ് 80 പേർ രക്തസാക്ഷിത്വം വരിച്ചത്. അവരിൽ 67 വൈദികരും 3 കർമ്മലീത്ത സന്യാസിമാരും 3 സെമിനാരി വിദ്യാർത്ഥികളും 7 അൽമായരും ഉൾപ്പെടുന്നു. ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട സലേഷ്യൻ വൈദികനായ ഫാദർ കോസ്റ്റാന്തീനോ വെന്ദ്രാം തന്റെ ജീവിതം മുഴുവൻ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടിയാണ് സമർപ്പിച്ചത്. 1924 ഇറ്റലിയിലെ മിലാനിൽ വെച്ച് പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം തുടർന്ന് ഇന്ത്യയിലേക്ക് പ്രേഷിത പ്രവർത്തനത്തിനായി പോയി. ആദ്യം അസമിലും പിന്നീട് തമിഴ്നാട്ടിലും പ്രേഷിത സേവനമനുഷ്ഠിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമത്തിൽ ശ്ലീഹ കാലം ഒന്നാം ഞായറാഴ്ചയിലെ വിശുദ്ധ ഗ്രന്ഥ വായനകളെ അടിസ്ഥാനമാക്കിയ വചന വിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. പന്തക്കുസ്താ തിരുനാൾ ഈ ദിവസം സഭയിൽ ആഘോഷിക്കുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20:19-23 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം

ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ഉയർപ്പ് കാലത്തിൽ നിന്നും പന്തക്കുസ്ത തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് സഭ ശ്ലീഹാകാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയുടെ ആരാധനക്രമ വർഷത്തിലെ പ്രധാനവും ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനവുമായ തിരുനാളുകളിലൂടെയാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നാം കടന്നുപോയത്. ആത്മപരിത്യാഗത്തിന്റെയും മാനസാന്തരത്തിന്റെയും മാർഗമായ നോമ്പുകാലത്തിലൂടെ കടന്ന് യേശുവിന്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും അനുസ്മരിച്ച് നവമായ ഒരു ചൈതന്യത്തിലേക്ക്, അതായത് പാപത്തിന്റെ പഴയ മനുഷ്യനിൽ മൃതരായി ക്രിസ്തുവിൽ പുതിയ മനുഷ്യരായി പുനരുത്ഥാനം ചെയ്യപ്പെട്ട നാം, തുടർന്നുള്ള 50 ദിവസങ്ങളിൽ ദൈവത്തിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന്റെ വരവിനായി ദാഹത്തോടെ കാത്തിരിക്കുകയായിരുന്നുവല്ലോ. ഇതാ ആ ദിവസം സമാഗതമായി. യേശുവിന്റെ ഉത്ഥാന തിരുനാളിനുശേഷം 50-ാം ദിവസമാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമന തിരുനാൾ നാം ആഘോഷിക്കുന്നത്. പന്തക്കുസ്ത എന്ന പേരു തന്നെ അക്ഷരാർത്ഥത്തിൽ 50 ദിവസം എന്നാണെന്നുള്ളത് ഏവർക്കും അറിവുള്ളതാണ്. ഇസ്രായേൽ ജനതയുടെ പാരമ്പര്യത്തിൽ വേരൂന്നിയ ഈ തിരുനാൾ വിളവെടുപ്പിന്റെ ഉത്സവമായിട്ടായിരുന്നു കൊണ്ടാടിയിരുന്നത്. ഈ ചൈതന്യം തന്നെയാണ് സീറോ മലബാർ സഭയുടെ ആരാധനക്രമവും പന്തക്കുസ്ത തിരുനാളോടെ ആരംഭിക്കുന്ന ശ്ലീഹാകാലത്തിൽ അനുസ്മരിക്കുന്നത്. എന്നാൽ ഈ പന്തക്കുസ്തയും വിളവെടുപ്പും ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം നടക്കുകയും കാലഹരണപ്പെടുകയും ചെയ്ത ഒരു സംഭവമല്ല, മറിച്ച് അത് ഇന്നും അനുസ്യൂതം സഭയിലൂടെ തുടരുന്ന ഒരു യാഥാർത്ഥ്യമാണ്. വർത്തമാനകാലത്തിലും ഈ പന്തക്കുസ്ത അനുഭവത്തിലേക്ക് വളരുവാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് നവമായ ഒരു സൃഷ്ടിയായി ആത്മാവിന്റെ ഫലങ്ങൾ ജീവിതത്തിൽ പുറപ്പെടുവിക്കുവാൻ ഈ തിരുനാളും ഈ കാലവും നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നാം ഇപ്രകാരം ഏറ്റുപറയുന്നു: ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്നു നാം ധ്യാനിക്കുന്ന 4 വചനഭാഗങ്ങളും പരിശുദ്ധാത്മാവ് എപ്രകാരമാണ് മനുഷ്യജീവിതത്തിന് ജീവനും ശക്തിയും ദൗത്യവും നൽകുന്നത് എന്ന് വിവരിക്കുന്നു. ആദ്യ വായന ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദത്തിൽ ജീവശ്വാസം നിശ്വസിക്കുന്നതിനെപ്പറ്റിയാണ് വിവരിക്കുന്നത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ ഏറ്റവും സവിശേഷമായത് മനുഷ്യന്റെ സൃഷ്ടി തന്നെയാണ്. കാരണം അത് കേവലമൊരു നിർമ്മിതിയായിരുന്നില്ല, മറിച്ച് തന്റെ ദൗത്യത്തിലേക്കുള്ള ഒരു ക്ഷണമായിരുന്നു. ഇവിടെ ഭൗതികമായതും നശ്വരവുമായ ഘടകങ്ങൾക്കുമപ്പുറം ദൈവീകമായ ഒരു ചൈതന്യം മനുഷ്യന് ആവശ്യമാണെന്ന് ദൈവത്തിനറിയാമായിരുന്നതുകൊണ്ട് ആത്മാവിനെ മനുഷ്യന്റെ ഉള്ളിലേക്ക് ദൈവം നിവേശിപ്പിക്കുന്നു. മനുഷ്യന്റെ ജീവിതത്തിനും ജീവനും ഇപ്രകാരമാണ് ഒരു അർത്ഥം കൈവരുന്നത്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴികൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായിത്തീർന്നു എന്നാണ് വചനം പറയുന്നത്. ഈ നിശ്വാസം എന്ന പദം ദൈവവും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ദൈവം തന്റെ ആത്മാവിന്റെ ഒരംശം മനുഷ്യനിലേക്ക് ചൊരിയുന്നതാണ് ഈ വചനഭാഗത്തിന്റെ പ്രധാന വശം. ഓരോ മനുഷ്യനും അമൂല്യനാകുന്നത് അവന്റെ ഉള്ളിൽ ദൈവീകമായ ഈ ശ്വാസം ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ശരീരം മണ്ണിൽ നിന്നുള്ളതാണെങ്കിലും നമ്മുടെ ജീവൻ ദൈവത്തിൽ നിന്നും ഉള്ളതാണ്. അതിനാൽ ജീവന്റെ ഓരോ നിമിഷവും വിശുദ്ധമാണ്. ഗർഭപാത്രം മുതൽ മരണം വരെ ഓരോ ജീവനെയും ആദരിക്കുവാൻ ഈ വചനഭാഗം നമ്മെ ക്ഷണിക്കുന്നു. കാരണം നാം പരിശുദ്ധാത്മാവിനാൽ ജീവൻ പ്രാപിച്ചിരിക്കുന്നവരാണ്. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ മനുഷ്യജീവന്റെ അന്തസ്സിനെ തിരിച്ചറിയുവാനും ബഹുമാനിക്കുവാനും സംരക്ഷിക്കുവാനും നമ്മെ ആഹ്വാനം ചെയ്യുന്നു. 2-ാമത്തെ വായനയിൽ ജോബ് തന്റെ ജീവിതത്തിൽ തിരിച്ചറിയുന്ന സത്യവും സൃഷ്ടികർമ്മത്തിൽ നിവേശിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. ദൈവചൈതന്യം എന്നെ സൃഷ്ടിച്ചു, സർവശക്തന്റെ ശ്വാസം എനിക്ക് ജീവൻ തന്നു. അവിടുന്ന് തന്റെ ചൈതന്യം തന്നിലേക്ക് പിൻവലിച്ചാൽ, തന്റെ ശ്വാസം തന്നിലേക്ക് തിരിച്ചെടുത്താൽ എല്ലാ ശരീരവും ഒന്നോടെ നശിക്കും, മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങും. ദൈവത്തിന്റെ ആത്മാവ് എന്നെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന്റെ തുടർച്ചയായ സൃഷ്ടികർമ്മത്തിന്റെ ഫലമാണെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ ആത്മാവിന്റെ സാന്നിധ്യം നമ്മിലില്ലാതാകുന്ന നിമിഷം നാം ധരണിയിലെ ധൂളി മാത്രമാണെന്ന ജോബിന്റെ വാക്കുകൾ നമ്മെ വിനയമുള്ളവരാക്കണം. നമ്മുടെ ആരോഗ്യവും ബുദ്ധിയും സമ്പത്തുമൊന്നുമല്ല നമ്മെ നിലനിർത്തുന്നത്, മറിച്ച് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കണം. അതിനാൽ പന്തക്കുസ്ത തിരുനാൾ നമ്മിലുള്ള ആത്മാവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു.
പഴയ നിയമത്തിൽ ജീവൻ നൽകിയ അതേ ആത്മാവ് പന്തക്കുസ്താ നാളിൽ സഭയെ ശക്തിപ്പെടുത്തുവാനായി എഴുന്നള്ളി വരുന്നു. ഈശോയുടെ സ്വർഗാരോഹണത്തിനു ശേഷം ഭയചകിതരായി മുറിക്കുള്ളിൽ അടച്ചിരുന്ന ശിഷ്യന്മാരുടെ മേൽ അഗ്നി നാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിവന്നു. മൂന്നാമത്തെ വായനയിൽ അപ്പസ്തോല പ്രവർത്തനങ്ങളുടെ വിവരണം ഈ സംഭവത്തെ വിവരിക്കുന്നത് സഭയുടെ തുടക്കം എന്ന നിലയിലാണ്. ലോകത്തിന്റെ കണ്ണിൽ അജ്ഞരായ മീൻപിടുത്തക്കാർ ലോകത്തിന്റെ അതിരുകൾ വരെ സുവിശേഷമറിയിക്കുവാൻ ധൈര്യമുള്ളവരായി മാറ്റപ്പെടുന്നു. കത്തോലിക്ക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം സ്വീകരിക്കുന്ന സ്ഥൈര്യലേപന കൂദാശ ഈ പന്തക്കുസ്തുയുടെ അനുഭവമാണ് നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ലോകത്തിനു മുൻപിൽ ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ഏഴു വരങ്ങളും 12 ഫലങ്ങളും കൂദാശയിലൂടെ നൽകുന്നു. ഭാഷകളുടെ വൈവിധ്യത്തിനിടയിലും സ്നേഹത്തിന്റെ ഏകഭാഷ സംസാരിക്കുവാൻ ആത്മാവ് സഭയെ പഠിപ്പിക്കുന്നു. പന്തക്കുസ്ത അപ്രകാരം സ്നേഹത്തിന്റെ ഭാഷയിൽ ഏവരെയും ഉൾക്കൊള്ളുവാൻ നമ്മേവരെയും ക്ഷണിക്കുന്നു. ഈ വായനകളുടെയെല്ലാം പൂർത്തീകരണമാണ് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകുന്ന യേശുവിനെക്കുറിച്ചുള്ള യോഹന്നാന്റെ വിവരണം. ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം നിശ്വസിച്ചപ്പോൾ മനുഷ്യന് ജൈവിക ജീവൻ ലഭിച്ചുവെങ്കിൽ ഭയചകിതരായി തങ്ങൾക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് യേശു നൽകുന്നത് നവമായ ആത്മീയ ജീവനാണ്. ഇതു പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുളിച്ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ വചനങ്ങൾക്ക് ശേഷം പാപമോചനത്തിന്റെ കൂദാശ യേശു സ്ഥാപിക്കുന്നു. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും. പാപത്തിലൂടെ മൃതമായ നമ്മുടെ ആത്മാവിലേക്ക് ദൈവിക ജീവൻ വീണ്ടും പകരുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നമ്മോട് ക്ഷമിക്കുന്നതുപോലെ മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സമാധാനം സ്ഥാപിക്കുവാനും നാം ആത്മാവിനാൽ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ഇന്ന് വെറുപ്പിന്റെയും അസൂയയുടെയും അഹങ്കാരത്തിന്റെയും ചിന്തകൾ കുമിഞ്ഞുകൂടുന്ന കാലത്ത് ക്രിസ്തുവിന്റെ സമാധാനം ലോകത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നു. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും ഈ ആത്മാവ് നമ്മെ പ്രാപ്തരാക്കുന്നു. സമാധാനം നഷ്ടപ്പെട്ട ലോകത്തിന് സമാധാനം നൽകുന്ന ക്രിസ്തുവിന്റെ ശ്വാസമായി മാറുവാൻ ഈ പന്തക്കുസ്ത തിരുനാൾ നമ്മേവരെയും സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. മലയാള ക്രൈസ്തവ ഗാനശാഖയിലെ അനുഗ്രഹീത ഗായകനായ കെസ്റ്റർ ആലപിച്ച ഒരു പരമ്പരാഗത ഗാനമാണ് ഇനി നാം ശ്രവിക്കുന്നത്.